ഒളി പലർച്ചുണി ചുക്കായി തൂശുവോ തിനിപ്പലർച്ചുണി ഉടക്കശുവോ ചുക്കായി തൂശുവോ തേമേകളൊക്കെ തകോലോക് തിനി ശലിമാകാലും മിക്കോ ചുണപ്പാനും അക്തോ തമിഴ് ഉഹങ്ങി തക ഇക്കുങ്ങ കാവിൽ മകെ അഹങ്ങ ഇനി പിച്ചുട്ടി ഉസുകും മട്ടമെ കാവിൽ മേമ ഇമാ ഉസുകും മട്ട ഇലിമ